of Jesus. Hallelujah. നമ്മുടെ കൃപയുടെ മേലാണ്, എന്റെ ജീവനെ പാർക്കലും അത് മേലാണ്. ഞാൻ നിർമൂലമാകാമൽ ഇരുപ്പത് നമ്മുടെ കൃപയല്ലവാ.